ജീസുനം ദനൽകുട് പർ വഞ്ചു ഒളുങ്ങള പൾമി ഒളുങ്ങാറാളെ മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 53 ബലദ്ദനൽ ബന ജീസുനം ഗുട് പർവാനൻ ബലൻലിയങ്ങാറ മെഉളൻ ഇരേമാളെം കാപ്പലയൻ ങ്ങാരൻ ബനങ്ങള പൾമി മുളുങ് ത്വൻ ബുക്ക് മക്യാന്ന ഉറുങ്ങുടൽ കരമേവറ കഴുവ മണങ്ങിക്കുന്ന മെവറ കജു ഉങ്ങുറു വരുണ്ടൈങ്ങോവറ കബനദ്ദനൽ ജീസുൻ ഗുട് പർവാനം കന്നൻ മംഗൈങ്ങൻ പീറ്റം മൽ ത്വൻ ബല ബലയ ലിയങ്ങാറ മെഉളുങ്ങിരേമാളെ ഞറോ ചുളു ചുളുളു യുവൻ ങ്ങാരൻ ബല കക്കുളുങ്ങിയൻ ദനൽ റമ്പങ്ങിയന ബലയം ബലനൻ മലമനപ്പനൻ ഞേനൻ വിളിച്ചുമൻ കുളൻ വരവുളു പന്നങ്ങാരൻ ഡാപ് തുവൻ വച്ചുവൻ ഓർച്ചാങ്ങ കങ്ങുന്നലം പന്ന ജിനാവാം പുൺപൂങ്ങാം ദനാലിം പന്നങ്ങുറു ഉടൽക്കറമിയും വരയൊക്കെങ്ങൻ ദാവുൻ മൾ തുമൻ ജീസുളുന്ന മാതനാൽ ങ്ങാറു ദാഗിഴിയുനന്ന ബറക്കിൻ പിന്ന വളർത്തുണ്ട ങ്ങാറങ്ങൻ കാൾദനാൽ പന്ന മൾ തുൺമുണങ്ങുന്നു നാം ബറക്കിൻ മന്നൻകുറ യോ കുളുക്കുണ്ടനാൽ യൂർങ്ങുഞ്ഞു വരഞ്ഞു വരട്ടുവൻ മങ്ങുറ്റി മഴങ്കിമിൻ മാതനാൽ ങ്ങാറു ജാൻ കൊം ദാവു നൻകുറു ഇറക്കടം കഥാവു മലദനാലിംഗും കൈകൻ ബാർക്കുവളയുന്ന യോ വഴിപ്പു യോൾങ്ങു വര ബിറ്റുവൈ മങ്ങുറ്റി മഴങ്കിമി നക്കനക്കമൻ ബല കൈങ്ങൻ ജാൻ കോനൻ ദാവു റക്കഴൻ ബിറ്റനൻ തങ്ങും ങ്ങനപ്പു യോർങ്ങുഞ്ഞാമ്മ നാൻ ബിറ്റൻ കാറോൻ തങ്ങും ങ്ങയങ്ങാറോ കനിച്ചുമനകോ വങ്ങാറോം ദർപ്പൽമ പുൺപു യോൾങ്ങു ഓങ്ങും ഗോങ് പോയി തൊളിയുണ്ട കളൂർ കുന്തുമ്മലൊയോ വഴിപ്പുൻ പുൺപുങ്ങാറോ ങ്ങറൈ ങ്ങൽത്തോ കബനയം ങ്ങൻകാളന യോൾങ്ങു ഓം ഗോങ് പോയി കാതാവും തനൽ കൈങ്ങൻ ബന റക്കഴന ങ്ങൻകാളന ബിറ്റുവൈ ദുണ്ടൈമ പലനൻ ബന്ന ലിയങ്ങാറം ഇം യോൾങ്ങു നക്കമനൻ കുമുറുങ്ങൻ യൂൾങ്ങുഴാൻ വരാവുളു പല കറുവൻ ജീസുവും ബിറ്റനൻ തങ്ങു കൈങ്ങ യൂൾങ്ങുയും വരയു റക്കളം ബി വരയുന്നു ബറക്കിൻ ജാമ്മ ങ്ങാമുന്നു കൈങ്ങ ദനലിഞ്ഞ് നാഹുനു കൈങ്ങ തങ്ങു മുക്തുന്മയനീന ആരോ നന്മം ജീസും ങ്ങാൻ ഡാമ്പു കണിച്ചുമൻ മുക്തുവനൻ നൻ കൈങ്ങീനൻ പലനൻ ബന്ന ലിയങ്ങാറം ഇം കറുവൻ ബിറ്റനൻ മ റക്കളങ്ങൻ ങ്ങന പിലിങ്കോ നുനു തങ്ങു പന്ന മങ്ങുറ്റിയുനു പയ്യുമാൻഡാം യോൾങ്ങു ങ്ങച്ച കോഡ് വങ്ങറും കാതൊമ്മിങ്ങു കന്നന്മം ജീസും കറുവൻ ബിറ്റനൻ യോ ങ്ങയാമു തങ്ങു കയ്യാലം നുമങ്ങാറു നാനം നാം കുലിക്കു നം വളങ്ങു യോൾങ്ങു നാമൻ ങ്ങയങ്ങാറു കൈങ്ങീനം ഗഞ്ചർമിൻ തുനുപ്പങ്ങുങ്ങൻ കോഡ് വങ്ങറുറൻ കലിങ്ങാം ഉന്നലൻ ജീവർങ്ങാൻ കടിരു ങ്ങയ ബളക്തുറാലി ജീവർങ്ങുറും വങ്ങുപ്പിനെയോ വിലഞ്ഞയുന്ന നുമങ്ങാറു നാനൻ നാങ്ങും പലനൻ മമ്പനളി അങ്ങാറാം ഇം യോർങ്ങു മഴിമിനൻ മട കറിച്ചിൻ പലങ്ങാരൻ ഗിരി നൻകൊയ ബറു അരുൺ മഴൻ കക്കറുവൻ നൻ ഞെച്ചുവനൻ ബിറ്റനൻ ലിംഗുൻങ്ങൽ മതങ്ങു ങ്ങാ കുളൻ നനൻ യാൻ മ ബുക്ക് മക്തുൻ കറുണ്ടാം പനനൻ ദാ വഴിപ്പുങ്ങുയിനൻ കറുവൻ നൻകുൻ ഗോദ് വങ്ങറുവൻ ങ്ങാൻ കൗൾങ്ങൽ മങ്ങാറു ബിയപ്പുൾ മങ്ങുച്ചി മഴിങ്കി മീവുങ്ങും ദാവു ങ്ങാമ്മ നൽപ്പ്യനൻ നുമം കൈങ്ങ ഗുയങ്ങി വൈ ബിറ്റൻ കഥാനാലിം പന്ന ബുക്ക് മക് മയോളുങ്ങു വര യോളനൻ ബിറ്റനൻ യോ കുവത്തഴങ്ങുന്നനൻ മുറുക്കുങ്ങൻ പലങ്ങാരൻ പന്ന വഴിപ്പുയും യോളുങ്ങു യുവരയോ ജീസുനം ദുപ്തുവനൻ കക്കറുവി വന്തനാൽ നനൻ മങ്ങുറ്റി മഞ്ഞർക്കയോ പല കൈങ്ങൻ ബഴിച്ചുൺമഴനൻ കക്കറു വന്തനാൽ ബിറ്റൻ മഴക്കിഴങ്ങു വിലക്ക് യുഴുത്തുന്നു നള്ളിയുവൻ പല പന്ന ബിളിച്ചുമന്തും വരയോ ജീസുനം ചക്കവാറുവനൻ പല കൈങ്ങൻ കുവത്തഴനൻ നനഞ്ഞ്